0: தம்பி கையோட ஆட்டு தெளிவான இந்த தெளிவான அடிக்குது
1: ഞങ്ങളില്ല
2: അവക്കറിവില്ല എവിടെ അപ്പാമ്മളെ ആളാണ്ടെങ്കിലും ഞാൻ ഇപ്പൊ വിളിച്ച കൂട്ടി വന്നാൻ അതുകൊണ്ടേ നിൽക്കില്ല വെളിയിൽ വേറെ ആരുമില്ല വീട്ടിൽ തരമാട്ടാണ് നിൽക്കാൻ
1: അവരും സാപ്പാട് ഒന്നുമില്ല രണ്ടുപേരും
2: ഒന്നുമില്ല എന്നിട്ട് കുടിക്കുവാ അവര് കുടിക്കാൻ സാപ്പാട്
1: കൊഞ്ചം
2: കേട്ടോ കപ്പി വാങ്ങിട്ടുണ്ടോ ഇല്ല അവളോളം മാട്ട് കണ്ണുപിടിക്കുമ്പോഴും താൻ ഒന്നും ഭാവിച്ചെ തന്നെ ഇവിടെ കാട്ടി അവിടെ മാട്ടാണ് നിൽക്കുന്ന ആൾ
1: അപ്പഴത്തും ചൊല്ലുവാൻ അത് കപ്പി
2: ഇല്ല ഞാൻ വെളിയിൽ വന്നാൽ വീട്ടാൻ വരപ്പോഴാ ഇപ്പൊ
1: അവരെ കൂട്ടിട്ട്
2: ഓ അവരെ വീട്ടിൽ വന്ന് സാപ്പിട്ട് കിട്ടുന്ന പുറമാണോ എന്താ ശരി കേൾക്കാറില്ല കേട്ടില്ല മാമ മാമിയെല്ലാം വന്നിരിക്കുക മാമ വന്നിട്ടുണ്ട് എല്ലാം പോയി കഴിച്ചത് തന്നെ അവൾ ഒന്നും ഇപ്പൊ ഒന്നും ചൊല്ലില്ലാണ്ട് ചൊല്ലാം അറിയുമ്പോൾ തത്തനെ എന്നെ ചൊല്ലാൻ വേണ്ടി ചൊല്ലി ഇല്ല ഞാൻ അപ്പ ചാപ്പിടാൻ കൂടെ ഇരിക്കുന്നുണ്ട് രണ്ടു നേരം വാറമ കുടിച്ച് ചാപ്പിട്ടിട്ട് മരുന്നിനെ പൊട്ട് വരട്ടെ തിരുപ്പി
0: തമ്പി ആര് മരപ്പാടാമ്പി
2: ഓ
0: ഓ എന്നെ മാം
2: ഇല്ല എന്നെ
0: വാറാവാ മാ
2: ആരും
0: വന്ന് പാത്ത അത് ഉള്ളുണർവ് വെയിലത്തെയും പാത്തിട്ട് മുളിപ്പാൾ

0: മറ്റേ തമിഴില് മറ്റുമില്ല കളഞ്ഞാർ അവർ മാറാട്ടിയം അത് ഇതണ്ട് കളഞ്ഞാൽ ഇതവിടെ ഇന്ന് മോഡിയോടി എല്ലാം നല്ല സെൽവാക മോഡിയോടി എല്ലാം ഭയങ്കര ചെൽവാക്ക് തോളിലായി ഓട് കഥക്രമാരി കളഞ്ഞാ മുതുകില തട്ടി കൈക്രമാരി ചെൽവാക്ക് കളഞ്ഞാൽ ഇന്നേ
1: ഉള്ള
0: നല്ല തന്നെ കഥയ്ക്ക് വേണം കളഞ്ഞർ കഥയ്ക്ക് തന്നെ
1: ജനാധിപതിയും
0: കളഞ്ഞാ വന്ന് ചിരിച്ച് കാഴ്ച
1: കൂടുതലും ഇരുന്നോണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ്
0: തട്ടിവിട്ടു
1: മമതാ ബാനർജിന്റെ 9 എംപികളെ തൂക്കി
0: അയ്യോ വാളപ്പുള കേക്ക് കളഞ്ഞർ ഉങ്ങൾക്ക് ബനാന കേക്ക് ഉണ്ടോ എനിക്ക് വിരുപ്പം കളഞ്ഞർ എന്നെ വാളപ്പുള കേക്ക് കളഞ്ഞർ അവക്കാതെ തനക്ക് അന്ത കേക്ക് മറ്റും അടിക്ക തരിയാതാ കളഞ്ഞർ അവർക്ക് ആസപ്പെടാറുണ്ട് തന്റെ കയ്യാലേ ചെയ്ത് കൊടുത്തു പോളാ ഇതാ കളഞ്ഞർ അന്ത കാലത്തിലേ ചമക്കറ അത്
1: അയ്യോ
0: എന്റെ അയ്യോ കളഞ്ഞർ അന്തരംഗം ജാവുമേ சொல்வதென்றால் பாவமே கலைஞர் அதுகளெல்லாம் கொண்டு அதெல்லாம் இப்ப சொல்லப்படா கலைஞர் இன்னும் கொஞ்சம் ஏறோடும் கலைஞர் இன்னும் கொஞ்சம் ஏறோடும் ഇന്നും കഴിഞ്ഞ അടിച്ചു പോട്ട് അടുത്ത കഥയെത്തി വന്നു കളഞ്ഞ വാങ്ങ.